വെച്ചാൽ അവർ കാണാൻ വൈദ്യം കാണാ ഈ പ്രോഗ്രാമിൽ കാരം കസ്തായിലും മനന ശുക്രിയ വൈസലാമന ജനാബി സ്പീക്കർ പരാത്ത കസര ഗർമാർ കലായി വെൽക്കം ഐ എം ಓಕೆ ದವಡ ಜಲ್ಕೆ ಓಯ್ ಹೋಯ್ ಮನನ ಶುಕ್ರಿಯ ದವಡ ಜಲ್ಕೆ ಅಯ್ಯನ ಏನಾದ ಮಹಾರ್ ಡೇರ ಜೊತೆ ಮನ್ನ ಸಲಾಮ್ ಬಖೇರ್ ಅಗಲೇ ಮಿದಿ ಸರಂಗ್ ಏ ಟಿಕೆ ಮೇಲೆ ಗುರು ನ ಜಿಎಂ ಅಸಿ ಯನಿ.